അൽഹംദുലില്ലാ വശുക്രുലില്ലാ പതലോനിമേ പന്നസ്സൈനന്യ പള്ളായിറങ്ങി തന്റാസുക്കുറുക്കത്തലോറി സെറജന്നാഹു താല സബാരി പമ്മസിമറജാന അൻറങ്ങി അപ്പങ്ങിറിങ്ങന്ന ലോപദരിക്കമ്മന ഇതങ്ങാന ജമജമത്ത കശിബുക്കത്ത ഉറുസ ഉറുസത്ത പടങ്കി സിമതർവാസിവി ബോലാനാഹു താല നസബ ദുവതല്ലുവേ ഫക്കശിവ്യം മമ്മറി പുങ്ങല്ലാഹു താല നരിമലം പുയി സിനിന്ന ഫക്കശിവ്യത്ത സബ നസബാരി നരിലോകങ്ങി ഉറക്കരജാന പമ്മ സിവേ അസലമകങ്ങേ റിലീനോ അസലിവകങ്ങേ മത്തേരി അസ്വരിമുന്തിന്ന ആമീൻ യാ റബ്ബൽ ആലമീൻ മക്കത്തോ പറഫേമങ് സഭാഗ്യ ഉമ്മ നബിക്ക മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ അദലൗനി മേ സിമതപ്പ മികേവി സലവത്ത അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദീൻ وعلى آله وأصحابه أجمعين السلام عليك يا رسول الله السلام عليك يا حبيب الله السلام عليك يا شفيع الله الحمد لله بچاتا نكمو في رتجنا باب حسن الخلق bab yang menjelaskan tentang akhlak-akhlak yang baik, akhlak-akhlak yang mulia.